ഭഗവാസം ഗുരുലും ഗ്രഹിലയുച്ചും വിദ്യയും ഭഗവസ്സും ഗുരുലേ ഗുർഹം ഹൽദോ ശംഭവാ ഉയർത്തും മുരുകജശൂതി.